അകലുമായ ഹോമത പുരാന കനകസഭരപൂമദാന നൗലീകർമ്മകരഭവ ആസന ജയനമാർഗ സംയമത സാധന നിമഖ നിമക്കർ ശരീര കട്ടാവ തോപി ഹോമ മേലാജാവ അർക്കേ നാം സംസർഗാശനാഹേ നാന ഗുരുമുഖ നാമ ജപതഗത പാഹേ മനോകാമന തീർത്ഥ ദേ ഷുട ഗർഭഗുമാന മന്ത് ഹുട സോജ ഗരായ ദിന സര രാത് മൻ കി മേലാ താന്തേ ജാത ഇസ് ദേഹി ഗൗ സാധന കരേ മന്ത് ഗുന വിഖയാ ടരായ

ഖേ ഭഗവാന് നിമഖ നിമഖ ഠാകുർ നമസ്കാര നാന പാർശ്വ സകല നിസ്താര അഷ്ടപതി മിഥ്യാനാഹി രസന പാർശ്വ മനമേ പ്രീത നിരഞ്ജൻ ദർശ പാർത്ഥരൂപന പേഖേത സാധകി ടഹൽ സംസംഗേത് കർണ സുനേ കാഹൂ കി നന്ദ സപ്തേ ജാനേ ആപ സുഖോ മന്ദ ഗുരുപ്രസാദ് ഭിഖ്യാപര ഹര മൻ കി ബാസന മന്തേ ഠര ഇന്ദ്രിജിത് പഞ്ച് ദോഹത്തെ രഹത നാനുകൂട് മതേഗോ ഏസ അപർസ ബേസനോ സോ ജിസുപ്ര സുപ്രസന് ബിശന കി മായാതയോ ഹേ പെൻ കർമ്മ കർത്തോ വൈ നിഹ കർമ്മ തുസ് ബേസനോ കാ നിർമ്മൽ ധർമ്മ കൗഫൽ കി ഇച്ഛാ നൈ ബാഷ കേവല ഭഗവത് കീർത്തന സംഗ രാച മന്ത്രനന്തര സിമരൺ ഗോപാല സബ് ഉപരോഹവത് കൃപാല ആവരുടേവരെ നാമ ജപാവേ നാനുകോ ബേസനോ പരമഗത പാവേ ഭഗവതി ഭഗവന്ത് ഭഗത്കാരം സകൽ ത്യാഗ ദുഷ്ടകാ സംഗ മന്തേ ബിൻസേ സകല പരമകാര പൂജ സകല പാര ബ്രഹ്മ സാ സംഗ പാപ്പാ മന ഖോബേ തസ് ഭഗവതി കീ മാതൂത്തമ ഹോവേ ഭഗവന്ത് കി ടയാൽ കര നിത് നീത മന്ത്രൻ അർബ വിഷന് പ്രീത ഹർഗേ ചരൺ ഹൃദയ സാവേ നാനക ഏസ ഭഗവതി ഭഗവന്ത് കോ പാവേ സോ പണ്ഡിത് ജോ മൻ പ്രഭു ദേ രാമ നാമ ആത്മ സോ ദേ രാമ നാമ സാരസ പീവേ ഉസ് പണ്ഡിത് ഗായ ഉപദേ